ഇപ്പോൾ ബിയോങ്വി സോണി വാക ഡൽഹി സ്റ്റേഷൻ ആകാശവാണി ഹൈവ് അപ് ഇയ കൂബോർ ഹെക്തേൻ ഹിന്ദി ഹൈ പോർക്കണ്ടേ വിജയ കൂബോർ ഹെക്തേൻ ഫരെ ഹൈ പോർക്കണ്ടേ പുവാ സ്പോട്ട് ലൈറ്റ് കാരണം കാമത്തേ ചമൻ വി ഇ ഹൈ പോർക്കണ്ടേ തൈ ഇപ്പോൾ ദാപ് ഇ ഖണ്ഡേ ദുന ഖത് സൺ മിനിറ്റ് കനീ തോക് ആകാശവാണി ചുവായ്.